തങ്ങളുടെ വിവാദരകത്തിൽ തങ്ങളുടെ വിവാദരകത്തിൽ തങ്ങളുടെ വിവാദരകത്തിൽ തട്ടിട്ടത്തിൽ തട്ടിക്കട്ടത്തും തട്ടിട്ടത്തിൽ തട്ടിക്കട്ടത്തും തട്ടിട്ടത്തിൽ.

Nothing.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരാ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൻഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ആഴ്ച തോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം കല്ലോലിനി.
2: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. 1970 പുറത്തിറങ്ങിയ ചിത്രമാണ് അമ്മ എന്ന സ്ത്രീ. KS സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രേം നസീർ, സത്യൻ, KR വിജയ, രാഗിണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് AM രാജയാണ്. പ്രശസ്ത ദക്ഷിണേന്ത്യൻ ഗായകനും സംഗീത സംവിധായകനുമായിരുന്ന അദ്ദേഹം മലയാളത്തിൽ ചെയ്ത ഒരേയൊരു ചിത്രമാണ് ഇത്. ചിത്രത്തിൽ അദ്ദേഹം തന്നെ ആലപിച്ച ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ.

തുലാവർഷം, തുലാമാസത്തിലെ മഴക്കാലം. 1976 ഇതേ പേരിൽ ഇറങ്ങിയ ഒരു ചിത്രമുണ്ട്. എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അക്കാലത്തെ മുൻനിര താരങ്ങൾ വേഷമിട്ടു. ചിത്രത്തിലെ സംഗീതത്തിലേക്ക് വരുമ്പോൾ വലിയൊരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. മലയാളി സംഗീത ആസ്വാദകർ ഒരേപോലെ ഇഷ്ടപ്പെട്ട രണ്ടു വ്യക്തികൾ, വി ദക്ഷിണാമൂർത്തി സ്വാമിയും സലീൽ ചൗധരിയും, ചേർന്നാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. ഇതിൽ കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്നാലപിച്ച ഗാനം. രചന വയലാർ രാമവർമ്മ.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കെ പി എസ് സിയുടെ തുലാഭാരം എന്ന നാടകത്തെ ആസ്പദമാക്കി എ വിൻസെന്റ് സംവിധാനം ചെയ്ത ചിത്രമാണ് തുലാഭാരം. തോപ്പിൽ ഭാസിയാണ് നാടകത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ചിത്രത്തിനും തിരക്കഥ എഴുതിയിരിക്കുന്നത്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹര ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ചിത്രത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം, കല്ലോലിനിയിലൂടെ.

0: സ്വരങ്ങൾ തൻ ഇന്ദ്രജാലം, എങ്ങും നിറയും സംഗീതം. ശിലയിലുറങ്ങും സംഗീതമുണർന്നാൽ ശില്പങ്ങൾ ഉണ്ടാകും. ചായത്തിലലിയും സ്വരങ്ങൾ ഉണർന്നാൽ ചിത്രങ്ങൾ ഉണ്ടാകും. എല്ലാം ലയിക്കും സംഗീതം. ഏഴ് സ്വരങ്ങൾ കൊണ്ട് മായാജാലം തീർക്കുന്ന സംഗീതം എന്ന അത്ഭുതത്തെപ്പറ്റി ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾ എല്ലാത്തിലും സംഗീതമുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജയിക്കാനായി ജനിച്ചവൻ എന്ന 1978 പുറത്തിറങ്ങിയ ചിത്രത്തിലേതാണ് ഈ ഗാനം. എം കെ അർജുനന്റെ സംഗീതത്തിൽ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.
1: ഏഴു സ്വരങ്ങൾ തൻ ഇന്ദ്രജാലമേ, എങ്ങും നിറയും സംഗീതമേ.
2: ഏഴു സ്വരങ്ങൾ തൻ ഇന്ദ്ര

1974 ശ്രീകുമാരൻ തമ്പി കഥ, ഗാനരചന, സംവിധാനം എന്നിവ നിർവഹിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ചന്ദ്രകാന്തം. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് MS വിശ്വനാഥനാണ്. ചിത്രത്തിൽ ഹംസധ്വനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനം പുഷ്പാഭരണം, വസന്തദേവന്റെ തിരുവാഭരണം എന്നു തുടങ്ങുന്നു. ആലാപനം KJ യേശുദാസ്.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

തങ്ങളുടെ യുദ്ധത്തിൽ കിട്ടും.

0: തതകജനു തകതിമേ
1: പദനിധനിരവമഷന്മുഖ പ്രിയരാഗമോ പദപ പദപ പദപ നിഗമപദനിത തനിത തനിത ഗമപദനിത നിന്നിത നിന്നിത നിമപദനിത
0: തരകടതിം തരകടതിം തരകടതിം തകതിമേ തരകടതിം തരകടതിം തരകടതിം തകതിമേ തരകടതിം തരകടതിം തരകടതിം തകതിമേ
1: നിദരിത നിദരിത നിദരിത

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണ്ണമായും

தத்தரிங்கடகதாம்.

കളിക്കണ കടലിൻ കുട്ടികള കരമൊത്തു കണക്കൊരു കൊച്ചുകിട തനുതിച്ചു വരുന്നത് കണ്ട് മല കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം കാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ക്കിളി നാട്ടിളി മുക്കിളി പൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരുന്നു.

കാലിലും വിത്തിലും ആടമ്പാനത്തോണികൾ ഒഴുകി തുള്ളി കുറഞ്ഞു കൊടും വിരി കൊണ്ടൊരു താളത്തരികിട തിമൃതത്തെ തുറകളിരുന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോത്തിക്കരി നല്ലതു പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോത്തിക്കരി നല്ലതു പാടി തണ്ടടു വളയടു പറയടു വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടടു വളയടു പറയടു വടമെടു മൊഴികളിൽ അലയുടെ

FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നിഹാൽ നെൽസൺ. വീട് തേവരയിലാണ്. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ MCOMനാണ് പഠിക്കുന്നത്, സേക്രഡ് ഹാർട്ട് കോളേജ് തേവര. ഞാൻ സിംഗറുമാണ്, അതുപോലെ തന്നെ ഗിറ്റാറിസ്റ്റുമാണ്. ഞാനൊരു ആദ്യത്തെ പെർഫോമൻസ് നടത്തിയത് 5 വയസ്സിൽ വെച്ചിട്ടായിരുന്നു. അത് ആക്ച്വലി ഞാൻ അതിനു മുമ്പ് പാട്ടൊന്നും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായില്ല. ഞാൻ പാട്ട് പഠിച്ചത് പിന്നീടായിരുന്നു. പക്ഷേ ഫസ്റ്റ് എനിക്ക് സ്റ്റേജിൽ പാടാൻ അവസരം കിട്ടിയത് ഒരു 5-6 വയസ്സ് ഒരു ടൈമിലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ അണ്ണാറക്കണ്ണാവാന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. അതെനിക്ക് ആക്ച്വലി ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കിട്ടിയത് ലൈഫിൽ തന്നെ. എൻ്റെ മ്യൂസിക് കരിയർ സ്റ്റാർട്ട് ചെയ്ത് അവിടം തൊട്ടായിരുന്നു. ഞാൻ ആക്ച്വലി പള്ളിയിൽ ഇടവക ദിനം എന്ന പരിപാടിക്കായിരുന്നു ഞാൻ പാടിയത് ആദ്യമായിട്ട്. ആക്ച്വലി ഞാൻ ഒട്ടും ഓർത്തില്ല. വീട്ടുകാരായാലും ബന്ധുക്കളായാലും എല്ലാവരും ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ പാടുമോ എന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അതെനിക്ക് കിട്ടിയൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. പിന്നീടാണ് ഞാൻ എൻ്റെ കർണാട്ടിക് മ്യൂസിക്കിലോട്ട് ഞാൻ കയറുന്നത്. കുറച്ചാളെ പഠിച്ചിട്ടുണ്ടായുള്ളൂ, പക്ഷേ നല്ലൊരു മൊമെൻ്റ് തന്നെയായിരുന്നു. കാരണം ഞാൻ പഠിച്ചത് CAC കൊച്ചിൻ ആൻഡ്സൺ കമ്മ്യൂണിക്കേഷൻ നവദർശൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു വലിയൊരു അക്കാഡമി ആയിരുന്നു. ഫെലിക്സ് സാർ എന്ന് പറഞ്ഞൊരു സാറാണ് എന്നെ കർണാട്ടിക് മ്യൂസിക്കിലോട്ട് കൊണ്ടുവന്നത്. പിന്നീട് ഞാൻ ഗിറ്റാറിലോട്ട് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ജേർണി. ആക്ച്വലി എൻ്റെ പപ്പ ഒരു ഗിറ്റാറിസ്റ്റാണ്, മമ്മി അതുപോലെ തന്നെ ഒരു സിംഗറുമാണ്. പപ്പയാണ് എനിക്ക് ഗിറ്റാറും കാര്യങ്ങളൊക്കെ എല്ലാ ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത്. അതും കുറച്ചാളെ പഠിച്ചുള്ളൂ. പിന്നീടാണ് ഓണായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ എന്നെ ഗൈഡ് ചെയ്തു. കുറച്ചാൾ ശേഷമാണ് ഞാൻ പ്രോഗ്രാമിനൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്തത്. നിരവധി കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ടുണ്ട്. മെയിനായിട്ട് വോക്കലിസ്റ്റ് ആയിട്ടാണ് ഞാൻ പോവാറുള്ളത്. സൈഡിലൂടെ ഗിറ്റാറും കാര്യങ്ങളിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോവും. ഞാൻ ഫസ്റ്റ് തൊട്ട് 12th വരെ KVയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര നല്ല ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. കൾച്ചറൽ ആക്ടിവിറ്റീസിനും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ടീച്ചേഴ്സ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മുടെ മെയിനായിട്ടുള്ള കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് എക്സിബിഷൻ എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷനായിരുന്നു. അവിടെ നമ്മുടെ കലോത്സവം പോലെ തന്നെ ഒരു വലിയൊരു കോമ്പറ്റീഷനാണ്, വലിയൊരു ഇവൻ്റാണ് സോഷ്യൽ സയൻസ് എക്സിബിഷൻ. അതിനകത്ത് മെയിനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഗ്രൂപ്പ് സോങ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡാൻസിന് അക്കമ്പനിമെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിരവധി പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനും സെയിം പോലെ ഫസ്റ്റ് സ്റ്റേറ്റ് ലെവൽ, റീജിയണൽ, പിന്നെ നാഷണൽ ലെവൽ, അങ്ങനെയാണ് അതിൻ്റെ കോമ്പറ്റീഷൻ രീതി വരുന്നത്. അതൊരു 10th 11th ഒക്കെ ആയപ്പോഴേക്കും കോവിഡ് സ്റ്റാർട്ട് ആയതുകൊണ്ട് പിന്നെ 1-2 വർഷം അത് ഉണ്ടായില്ല. ആ പരിപാടി ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നീടാണത് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലാസ്റ്റത്തെ 2 വർഷം എനിക്ക് ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. 9th 10th ആ ഒരു കാലഘട്ടത്താണ് എനിക്ക് കുറച്ചും കൂടി ഇതിൽ പോകാൻ പറ്റിയ ഈ സോഷ്യൽ സയൻസ് എക്സിബിഷൻ എന്ന് പറഞ്ഞ കോമ്പറ്റീഷന്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു പാട്ട് പാടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടായിരിക്കും, ആഗതൻ എന്നൊരു സിനിമയിലെ ഞാൻ കനവിൽക്കേണ്ട ഒരു കൺമണിയായി. അത് ഭയങ്കര ഒരു ഫേമസ് ആയിരുന്നു. ഈ ഒരു കുറച്ചാൾ മുമ്പേ എൻ്റെ ട്രെൻഡായിരുന്നു, എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പാട്ട് ഞാനിപ്പോൾ പാടാം.

അപ്പോൾ ഇനി എൻ്റെ യു ജി കാലഘട്ടം പറയുകയാണെങ്കിൽ ഞാൻ സെൻറ് ആൽബർട്ട്സ് കോളേജിലാണ് യു ജി പഠിച്ചത്. ബികോം ആയിരുന്നു പഠിച്ചത്, ബികോം ടാക്സേഷൻ. എൻ്റെ ബാച്ചായിരുന്നു ഫസ്റ്റായിട്ട് ആഫ്റ്റർനൂൺ ബാച്ച് തുടങ്ങിയ ബികോമിന് വേണ്ടി. അവരും സപ്പോർട്ടീവ് ആയിരുന്നു, കൾച്ചറൽ ആക്ടിവിറ്റീസിനൊക്കെ കോളേജായാലും ടീച്ചേഴ്സൊക്കെ ആയാലും സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഇന്ന കോമ്പറ്റീഷൻ ഉണ്ട്, എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ രണ്ടു വർഷം ഞാൻ മ്യൂസിക് കോർഡിനേറ്റർ ആയിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ എല്ലാ കാര്യത്തിനും അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ കലോത്സവം പോകാറുണ്ടായിരുന്നു. മെയിനായിട്ട് പോകുന്ന ഗ്രൂപ്പ് ഐറ്റം ആയിരുന്നു ഈസ്റ്റേൺ ഗ്രൂപ്പ് സോങ്. അപ്പം അതിന് ഒരു പ്രാവശ്യം എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കേണ്ട സമയത്ത് മെയിനായിട്ട് ഞങ്ങൾക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു. അവർ ഭയങ്കര ആക്റ്റീവായിരുന്നു, എല്ലാ പരിപാടിക്കും കോളേജിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കുമായിരുന്നു. ആ ബാൻഡ് പുറത്തും കോമ്പറ്റീഷനും പോകാറുണ്ട്. ആക്ച്വലി അത് ഞങ്ങൾക്ക് വെസ്റ്റേണും ഉണ്ട് ഈസ്റ്റേൺ ഗ്രൂപ്പും ഉണ്ട്. സോ മെയിനായിട്ട് കോമ്പറ്റീഷനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് വെസ്റ്റേൺ ഗ്രൂപ്പാണ്. സോ കോളേജിലൊക്കെ പ്രോഗ്രാം നടത്തുവാണെങ്കിലും അവരാണ് കൂടുതൽ നടത്തുന്നത്. അപ്പം ഞാൻ അതിൽ ഇൻവോൾവ്ഡ് ആണ്. ഞാൻ ആക്ച്വലി ഈസ്റ്റേൺ ഗ്രൂപ്പ് കാറ്റഗറി വന്നതാണ്. പക്ഷേ ഞങ്ങൾ മൊത്തം മിക്സ്ഡ് ആയിട്ടാണ് കോളേജിലെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ നിരവധി പ്രോഗ്രാം ബാൻഡിനൊപ്പം ചെയ്യാറുണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് അഗ്നിപത് മൂവിയിലെ അഭിമുജ്മേ കഹി എന്ന പാട്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ പാടാം.

അപ്പോൾ ഞാൻ 2024 ഡിഗ്രി പാസ് ഔട്ടായ. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ മെയിൻ ബാൻഡായിട്ടുള്ള വക്ര എന്ന ബാൻഡിലോട്ട് കയറുന്നത്. വക്ര എന്ന ബാൻഡിൽ ഞങ്ങൾ മൊത്തം 5 പേരാണുള്ളത്. ഞാൻ ലീഡ് ഗിറ്റാറാണ് പ്ലേ ചെയ്യുന്നത്. ഡ്രംസ് മൈക്കൽ ജോ ഫ്രാൻസിസ്, കീസ് റെമോ, വോക്കൽസ് ദേവരാജ് ആൻഡ് ബേസ് ഗിറ്റാറിസ്റ്റ് സൂര്യ. ഞങ്ങൾ മൊത്തം 5 പേരാണ് നിലവിൽ വക്ര ബാൻഡിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. നിരവധി പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ട്, കോമ്പറ്റീഷൻസിനൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാൻഡിൽ കയറിയിട്ടാണ് ആക്ച്വലി ഞാൻ മ്യൂസിക്കായിട്ട് കുറച്ചും കൂടി കുറേ നോളജ് കിട്ടി. കാരണം എല്ലാവരും ഭയങ്കര അത്യാവശ്യം കർണാടകയിലായാലും വെസ്റ്റേണിലായാലും ഭയങ്കര നോളജുള്ള ബാൻഡ് മെമ്പേഴ്സാണ് എൻ്റെ. സോ അവരിൽ നിന്നൊക്കെ കുറേ അറിവ് മ്യൂസിക്കിലൂടെ എനിക്ക്

ലഭിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. പ്ലേയിങ്ങിലായാലും എന്തിലായാലും ഭയങ്കര സപ്പോർട്ടീവ് ആണ്, ഭയങ്കര എല്ലാ കാര്യത്തിനും ഭയങ്കര ആക്റ്റീവും ആണ്. വക്ര ബാൻഡൊപ്പം പെർഫോം ചെയ്തപ്പോൾ ഓഡിയൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതുപോലെ തന്നെ എപ്പോഴും ഒരു പാടാൻ പറയുന്ന ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം. അത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടാണ്, ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ സയ്യാവേ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

ഡിഗ്രി കഴിഞ്ഞ ശേഷം ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്തത് സേക്രഡ് ഹാർട്ട് കോളേജിലായിരുന്നു. എം കോമിലായിരുന്നു ജോയിൻ ചെയ്തത്. അവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കിട്ടാറുണ്ട്. സാറുമാരായാലും ടീച്ചേഴ്സായാലും പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ വിളിക്കും, പ്രോഗ്രാംസൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ പറയാറുണ്ട്. നിരവധി ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടി. ഞാൻ എം കോമിന് കയറിയ ശേഷം ഞങ്ങളുടെ കോളേജിലൊരു ബാൻഡ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഞാൻ ലീഡ് ഗിറ്റാർ അതുപോലെ തന്നെ വോക്കൽസിലായിരുന്നു ഇപ്പോൾ കൊണ്ടിരുന്നത് വെച്ചേ. ഞങ്ങൾ കുറേ കോമ്പറ്റീഷൻസിനൊക്കെ പോകാറുണ്ട്. രണ്ട് മൂന്ന് കോമ്പറ്റീഷൻ ഫെസ്റ്റിനൊക്കെ പോയിട്ട് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സോ നിലവിൽ ഇപ്പോഴും ആക്റ്റീവാണ് ആക്ച്വലി ആ ബാൻഡ്. അപ്പോൾ കോളേജിൽ പ്രോഗ്രാംസിനൊക്കെ പാടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയായിരുന്നു ആ പാട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു പാട്ടാണ്. സാഹിബ എന്ന് പറഞ്ഞ പാട്ടാണ് അനാർക്കലി മൂവിയിലെ. ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

അതിനുശേഷം എനിക്ക് കിട്ടിയ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറേ വർഷം മുമ്പ് ഒരു ആൽബം ഇറങ്ങിയായിരുന്നു, കടുങ്കാപ്പി എന്ന ആൽബം. ആ ആൽബത്തിൻ്റെ റീയൂണിയൻ ഈ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിൽ തന്നെ ഗിറ്റാർ വായിക്കാൻ വേണ്ടി അവർ വിളിച്ചു. അതെനിക്ക് വൺ ഓഫ് ദി ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ചെറുപ്പകാലം തൊട്ട് ഞാൻ കേൾക്കാറുള്ള ഒരു പാട്ടാണ് അത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവരെന്നെ ഗിറ്റാർ വായിക്കാൻ വേണ്ടി വിളിച്ചു. ആക്ച്വലി ഞാൻ ആ ബാൻഡിലില്ല, കടുങ്കാപ്പി എന്ന് പറഞ്ഞ ബാൻഡിലില്ല. പക്ഷേ അവരെന്നെ അന്നത്തെ ദിവസം ഗിറ്റാർ വായിക്കാൻ വേണ്ടി വിളിച്ചു. അതെനിക്കൊരു വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

പി ജി പഠിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് ഗിറ്റാറ് പഠിപ്പിക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നു. ഇപ്പം ഏകദേശം ഒരു വർഷമായി ഞാനിപ്പോൾ രണ്ട് അക്കാഡമി പഠിപ്പിക്കുന്നുണ്ട്. സോ നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ നമ്മളൊന്നും കൂടി ഇമ്പ്രൂവ് ആവണേണ്, ഗിറ്റാർ നോളേജും കൂടുകയാണ്, മ്യൂസിക് നോളേജും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇതിൽ ഇൻക്രീസ് ആവും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ പഠിപ്പിക്കാൻ. അവർക്കാണെങ്കിലും അത്യാവശ്യം നല്ലോണം മനസ്സിലാവും. ഇനി മുന്നോട്ട് എനിക്കിങ്ങനെ പ്രോഗ്രാംസൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ ക്ലാസ്സുകൾ എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ല നല്ല ആർട്ടിസ്റ്റുമാരായിട്ടൊക്കെ പ്രോഗ്രാംസൊക്കെ ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടും കൂടി പാടാം. ഇതും ഭയങ്കര ഒരു ഫെമിലിയർ ആയിട്ടുള്ള പാട്ടാണ്, മരണമായിരത്തിലെ നെഞ്ചിക്കുൾ പെയ്തിടും.

0: റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധന എന്ന പ്രോഗ്രാമിൽ എൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും അതുപോലെ തന്നെ പാട്ടുകൾ പാടാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
1: കലാപ്രബോധിനി.

ം പല കുറി തുടരുമിതതി സരസം ആരിങ്കൽ പ്രണയികളുടെ ചരിതം ഓരങ്കിൽ മനസ്സിനുലഹരിമയം സർവാംഗം മദരസലയ സുഖതം ആനന്ദം ആത്മനിർവൃതിയടഞ്ഞിടുന്നൊരതിധന്യമായ നിമിഷങ്ങളെ വരിക ഹംസതൂലികമെടഞ്ഞ ശയ്യകളിൽ ഒരു പിടി മധുരവും അനിതര

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന

നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: നന്ദിനെങ്കിലെ പൂമുഖത്തൊരു കാവടിയാട്ടം
1: സുന്ദരം സുരഭിലും സുഖലാളനം എന്റെ നെഞ്ചിലെ പൂമുഖത്തൊരു കാവടിയാട്ടം.

ഗുണം കുളിരുമായി വരവേൽക്കുമോ, എന്തേക്കിൽ കൂട്ടിനി തിരീരമേകുമോ പ്രണയ വസന്തം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.